ഒപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേയ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേയ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നുമരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ്ഗ.